അറകുറയല്ല, പൂരണം പൂരണം സമ്പൂരണം പരിപൂരണം എല്ലാം പൂരണം പൂരണം പൂർണി അപ്പടിന്ന് പേര് വെച്ചിருപ്പാങ്க പൂർണിമാ എന്ന പൂരണം. അതുപോലെ കർത്തർ നമുക്കുള്ളേ പൂരണം തന്ന് നടത്തുവാർ, സന്തോഷം.